सरमन कुलमजी नमतो कनी रजन भुयान अबेना अन्नंगले आणि आसुरी नांगतिनलेजा निजे आबारा निजे आजिंगलिंगन तनाना तनंगले अबे मेस्त्री आबारा मेते नमी बियोजा क्या दिनाले सत्ता नांगतिने गेलन चाकरी असले सोय नांगनांडले ज्ञान असले नांगनाया नांगले मेने वांडले मेंगताय हतेले चाकरी तने लोग सतमले मेंगतने गेला दे नमी मेस्त्री आबारा तुम नमी आसुरी में सोय बुडिने नांगनले गुलसवा तमसवा ഞാങ്തിയാക്ക വാന്തൻ സുടർന്ന മെസ്റ്റാക്കിൻ്റെ അണ്ടി ബൊഡിനാൻ ബാദ്രത്തും ഞാങ്തജി കനാസലെ അനിജി അസിങ്ങിന് അക്കുത്തുമി അപ്പസി ഗുലോഞ്ചി മേങ്തിഞ്ചി എത്തിയല്ലേ കനാബോയ് സൊയിച്ചാബാര മോയിനാ അജായത്തമല്ലെ ദുഃഖനേജ അനി വിദ്യാൻ മെസ്ത്രി അവിദ്യ ഗ്ലമിതാസലെ അനിബാര ശിശുഞ്ചി ഡക്കുജി എത്തിയല്ലെ അനി ചാബി ശിശുത്തോങ്ബാൻ ദുഃഖാനുക്കുലെ ബാരാന്തുപ്പുജി അനിബാരൻ തുടസുളസി ഗുപ്പമൈത്തി താനുണ്ടൈത്തി পল্লিকান্ডে সাবে গোদাং বারা তাসা মেলে আনি মরেনান তুবান্তুবলে আউরঞ্জি পসি গুলাজি নাংনা তো নাংনাতে কানি বয়াঙ্গানা বেরনা আন্নংলবে মাসে মাসে আসেমবা এতলে কানিং বারান আন্নংলবে নমি মলে নেলে দিলপালি বুধবারা গুরুবারা দিনা তম্বা বাটা ওদলেঙ্গা মলে সোরা প্রোগ্রাম তারবলগে আবান্নাং আতুকতবে নাংন্ডলে আন্নাঙ্গাইবা আন্নাঙ্গাঙ্গল মলে চিঠি মাধ্যম যদি মলে আইডল ল্যান্ডেন আমি রকম রকম বেড়া আবার মা নম্বর সময়তে বেড়েতে তেসলো আরেকবা মালেম তুই।